0: ഇന്ദുലിയ
1: പ്രജ്ഞാവേ തുറകുലു വിവരകരണ ആധ്യാത്മിക ഹണ്ട്
0: FM 95.2 ഒസ്സേ ഗാലു ദിസ്ത്രിക്കേട സഹ അന്തർജാലയിൻ സുദില റേഡിയോ .lk അർഹ മുള്ളുലോവട്ടം.

നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിൻവത്ത് നൊപ്പമാ ഊവോ നുമെറി പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർഗീയ.